0: അപ്പേ ഓനയെ പാടെ ഷോട്ടി വാസ്കോ ടി വി പോക്കറെ ഹെഡ്യോ നിക്കേ അവതാർമ ഷൗത
1: ഗട്ടേ ബരി ലൈലെ വാസ്കോ ടി വി പോക്നോനി ഭിത്തി ആഫ്നെ ടി വി ബിക്യു അനി ബനൗനെ ജനൽ ലാഗി കൊനി ബനൗനെ പുക്ക ഉലട്ട ഓയിന
0: पने चिन्ता गर्नु पर्छ त सदर मुकाम चरीकोट बाटो चरी घ्याङ जाने बाटोमा रहेको हाम्रै चौधरी इलेक्ट्रोनिक्स मा लैजाऊ न त्यहाँ त तिम्रो बिग्रेको टिभी मात्र होइन।